0: കരവണ്ട സീമാഗണപതി സുദ്ധിര വിവര വിരാജ്പെട്ടര കാവേരി കാലേജ് പിന്ന വത്തർമ്മ കൊടവ കൂട്ടത്ര കൂട്ടാതനില് ആട്ടുപാട്ട് പഠിപ്പു പദ്ധതി സിബിര വിരാജ്പെട്ട കാവേരി കാലേജ് സഭാപാടില് മൊളിയിട്ടത് ഒത്തർമ്മ കൂടവ കൂട്ടത്ര സാപ്പക അധ്യക്ഷ ചെട്ടോളിര ശരത് സോമണ്ണ് അയങ്കട കൊറവു കാരിക്കല് കൊടവട കേളിപ്പട്ട കോലാട്ട് കത്യാട്ട് ബൊളക്കാട്ട് ഉമ്മത്താട്ട് പിന്ന കൊടവട പദ്ധതിര ബഗ്ഗെ പഠിപ്പു കാര്യകര സുറുവായിത്ത് ഇതിന്റെ കൂട്ടുക്ക് കൊടവട ഉടുപ്പ് വൈത്ര ചെക്വസ്ത്ര കൊട്ടുവ ക്രമ പിന്നെ അതും സംബന്ധപ്പെട്ട മായിത്തിന് കൊടുത്തത് കാവേരി കാലേജിലെ പ്രിൻസിപ്പാളങ്കടന ഡോക്ടർ കുപ്പണ്ട ജി വീണ തക്പർന്തിത്ത് മക്ക സാംസ്കൃതിക ആചാരത്ര ബഗ്ഗെ അറിഞ്ചവത് എങ്ങട ഹക്ക് എണ്ണിച്ച് 2026-27 കാലത്ത് കർണാടക രൈത സുരക്ഷ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ ഇക്കാക്കലെ കൊടുത്ത പ്രകടനയിൽ ബെളെ വിമയ്ക്ക് പെത കൊടുപ്പക്ക് ജൂലൈ 31 ആക്കിയതി നാളായി തിഞ്ചത്ത് ആച്ചങ്കി വിഭാഗീയ മട്ടത്ര ബര പരിശീലന സമിതിയിൽ പെത കൊടുപ്പക്ക് ഈ തിങ്ക 10 അവകാശ കൊടുത്തിട്ട് ഈ അവകാശത്തിന് രൈത്തങ്ക ബളസിയ ഉണ്ടെന്ന് കേട്ടണിത്ത് ഇതേ തിങ്ക 15 ഞങ്ങളുടെ ദേശത്ര 9 സ്വാതന്ത്ര്യ നാളിന് കൊണ്ടാടുവ നേരത്ത് നെപ്പുറ നടത്ത് മാഞ്ചത്തമൊട്ട് എണ്ണുവ കാർബാർ യുക്കോ സംഘടന പിന്നെ അമൂർനാട് കൊടവ സമാജത്ര ആദനിൽ ഇതേ തിങ്ക 15 മജ്ജണ 1 സമാജത്ര സഭാപടലിൽ നടപ്പാന്ത് അറിഞ്ചു ബന്ധിത്ത് കൊടക് പത്രകർത്തങ്ങളുടെ സംഘത്തെ കാലത്ര മഹാസഭയെ മടിക്കേറെ പത്രികാ ഭവനത്തിലെ സഭാപാടിൽ ഇന്ന് നടന്നത് സംഘത്ര അധ്യക്ഷങ്ങളാണ് അനിൽ എച്ച് ടി അയങ്കട കൊറവു കാരിക്കയിൽ നടന്ന സഭയിൽ സാധക പത്രകർത്തങ്ങളെ സന്മാനമാടിത്ത് തക്പർന്ത അവു 15 സംഘ നല്ല നല്ല കാർബാർ മാടുവേണ്ട മൂലക സമാജക്ക് മാതിരിയായിട്ട് സംഘത്ര മിഞ്ഞത്തെ കാർബാർ യോജന വിവരണ കൊടുത്തത് അഖില കർണാടക മാജി സൈനികങ്ങളുടെ സംഘത്തെ കാലത്ര മഹാസഭ നാളെ പൊലാക്ക 10 മടിക്കേറ കാവേരി ഹാൾ സഭാപാടിൽ സംഘത്ര ജില്ലാധ്യക്ഷങ്ങളാണ് എസ് സുധീർ അയങ്കട കൊറവുകാരിക്കൽ നടപ്പ സഭയിലെ ജില്ലാധികാരി പിന്നെ എല്ലാ താലൂക്ക് തഹസിൽദാരങ്ക കൂടിയാടുവാന്ത് അറിഞ്ചു ബന്ധിത്തു കൊടുക്കര ബോരബോര ജാഗത്ത് ഇതേ തിങ്ക 7-14 ഹിന്ദു ജാഗരണ വേദിക്കര ആദനിൽ അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്ര മാരിപ്പത്ത് തൂടുര മെരവണിക നടപ്പനിട്ടില് സാർവജനിക ഹിതാശക്തി പിന്ന കാനൂനു സുവ്യവസ്ഥനെ കാപ്പാടി വന്നിട്ടില് നാളെ മജ്ജന 2 നടപ്പാതിരെ 12 ശനിവാർ സന്തെ കൊള്ളിപ്പെട്ടര സുത്തുമുത്ത് 1 12 മജ്ജന 2 നടപ്പാതിരെ 12 വിരാജ്പെട്ടെ സുത്തുമുത്ത് 1 14 മജ്ജന 2 നടപ്പാതിരെ 12 കുശാൽനഗർ സുത്തുമുത്ത് 1 വ്യാപ്തിൽ എല്ലാ രീതിയിലെ കള്ളങ്കടി ബാറ് ഒട്ടേലു പിന്നെ ക്ലബില് കള്ളു മാറാട്ടത്തിന് നിഷേധമാടിത്ത് ജില്ലാധികാരി അല്ലത്തെ ജില്ലാ ദണ്ഡാധികാരി എസ് ജെ സോംശേഖർ ആദേശ പുറപ്പെടുവിച്ചിട്ട് കൊടകിൽ ആഗസ്റ്റ് 7 ജാരിലിഞ്ച മണ പിന്നെ മലത്ര ബല്യബല്യ തുണ്ടിനെ കടത്തുവ പിന്നെ ബല്യ വാഹന സഞ്ചാരത്തിന് നിഷേധമാടി തിഞ്ചത്ത് മഴയുടെ ഉയർത്ത് ഏറാനുകൊണ്ട് ഈ ആദേശത്തിന് ഇതേ തിങ്ക 14 മിഞ്ഞക്ക് തിരക്കിത്ത് ജില്ലാധികാരി അല്ലത്തെ ജില്ലാ ദണ്ഡാധികാരി എസ് ജെ സോംശേഖർ റാവു സൂചന കൊടുത്തിട്ട് ഭാഗമണ്ഡല ശ്രീ ഭഗണ്ടേശ്വര ദേവനിലയിൽ സാമ്പ്രദായിക ഒത്തനയ്ക്ക് പരാഭവ സമവസ്ഥത ഗ്രീഷ്മ ഋതുര ദക്ഷിണായന കർക്കാടക മാസ ആഷാഢ കൃഷ്ണപക്ഷത്ര അമാവാസ്യ രണ്ട് ഇതേ തിങ്ക 12 മജ്ജന 12 മഹാപൂജ ആനത് പൊലിങ്കാന നമ്മെ നടപ്പ ഭക്താദിയ ഏറെ കണക്കിൽ കൂടിയാടുന്നുണ്ട് കാര്യനിർവാഹക അധികാരി കേട്ടണിത് ഇല്ലേക്ക് ബൈറ്റെത്ര സുദ്ധി സമാചാര തിന്നത്
1: സുദ്ധി സമാചാര കേളിദ്രി പ്രായോജകരു
2: ഇന്ത്യാസ് ലീഡിംഗ് ഡെവലപ്പേഴ്സ് സൺസിറ്റി
3: ಬೆಳಿಗ್ಗೆ 4 ಪೇಪರ್ ಹಾಕೋ ಕೆಲಸ ಶುರು ಆಗತ್ತೆ. ಮಳೆ ಇರಲಿ ಚಳಿ ಇರಲಿ ರಸ್ತೆಯಲ್ಲಿ ಓಡಾಡೋದೇ ನಮ್ಮ ಜೀವನ ಆಗೋಯ್ತು.
4: ಬೇಸರ ಮಾಡ್ಕೋಬೇಡ, ಈಗ ನಮ್ಮ ತವರ ಸುರಕ್ಷತೆಗೆ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ವಿಶೇಷ ಯೋಜನೆ ಇದೆ. ದಿನಪತ್ರಿಕೆ ಮತ್ತು ಹಾಲು ವಿತರಣಾ ಕಾರ್ಮಿಕರ ಅಪಘಾತ ಪರಿಹಾರ ಮತ್ತು ವೈದ್ಯಕೀಯ ಸೌಲಭ್ಯ ಯೋಜನೆ.
5: 16-70 ಅರ್ಹ ಕಾರ್ಮಿಕರು ಇಂದೇ KSUWSSP.karnataka.gov.in ನಲ್ಲಿ ನೋಂದಾಯಿಸಿಕೊಳ್ಳಿ. ಇದು ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಕಾರ್ಮಿಕ ಇಲಾಖೆಯ ಪ್ರಕಟಣೆ.
6: ನಿರೀಕ್ಷಿಸಿ
7: ಜೀವನ ಸಾಕ್ಷಾತ್ಕಾರ
8: ಬಾಳ ಬಂಧನದ ಪಯಣದಲ್ಲಿ ಬೆಸಿದ ಬಾಂಧವ್ಯದ ಒಡಲಿನಲ್ಲಿ ಹೃನ್ಮನದಲ್ಲಿ ಉಳಿದು ಹಸಿರಾಗಿ ಉಸಿರಾಗಿಸುವ ಕ್ಷಣಗಳ ಬಿಲುಕು
9: ಪ್ರೀತಿನೇ ಆದ್ಯಾರು ತಂದ ಆಸ್ತಿ ನಮ್ಮ ಬಾಳ್ವೆಗೆ
8: ಕಾಗದವೆಂಬ ದೋಣಿಯಲ್ಲಿ ಅಕ್ಷರವೆಂಬ ನಾವಿಕನೊಂದಿಗೆ ಸಾಗುವ ಭಾವನೆಗಳಿಗೆ ಅಪರೂಪದ ವೇದಿಕೆ ಚಿನ್ನದುಂಗುರ
10: ಈ ಬಂಧನ ಜನ್ಮ ಜನ್ಮದ ಅನುಬಂಧನ
8: ಶ್ರೋತೃಗಳಿಗಾಗಿ ಪತ್ರಾಧಾರಿತ ಕಾರ್ಯಕ್ರಮ ಚಿನ್ನದುಂಗುರ
6: ನಿರೀಕ್ಷಿಸಿ